பேரலி. வெல்கம் டு குமரி எஃப்எம் 101. ஒருபாட் ஒருபாட் விசேஷங்களுமாய் നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ ആർജെ ബൃന്ദാജി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഓക്കേ, അപ്പൊ ഇന്നത്തെ ഗാനകരളിൽ ഗംഭീരമായിട്ട് പാട്ടുകളൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. അപ്പോ ഇന്നത്തെ ഗാനകരളി ഒരു പാട്ടിൽ കൂടി ഒന്ന് തുടങ്ങിയാലോ? തുടരും. ഈ മൂവിയിൽ നിന്നും ഒരു അടിപൊളി പാട്ടാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്.

എന്നാ കേൾക്കട്ടെ, എന്തൊക്കെയാ നിന്റെ ഗോൾസ് അഥവാ ലക്ഷ്യങ്ങൾ? ഈ ചോദ്യം ആരെങ്കിലും ചോദിക്കുമ്പളെ നമ്മൾ പെട്ടെന്നൊന്ന് ആലോചിക്കും, കുറേ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ കൃത്യമായി പറയാൻ വല്ല കയ്യിലുണ്ടോ കാര്യങ്ങൾ? ഇനി അടുത്തു വരുന്ന ചോദ്യം എന്തായിരിക്കുന്നെന്ന് അറിയോ? അല്ല, നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ കൃത്യമായി പറയാൻ പറ്റുന്നില്ല എങ്കിൽ, നിന്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെങ്കിലും ഒന്ന് പറഞ്ഞേ. അപ്പോളായിരിക്കും നമ്മളൊന്ന് ആലോചിക്കുന്നത്, ആ ഷടാ, ഈ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഇത് രണ്ടും രണ്ട് ഐറ്റം ആണോ? അപ്പോ ഇത് രണ്ടും ഒന്നാണോ? അപ്പോ ഞാൻ ഈ വിചാരിച്ചു കൂട്ടിയ സാധനങ്ങൾ ആഗ്രഹങ്ങളായിരുന്നു, ലക്ഷ്യങ്ങളായിരുന്നു? നിങ്ങളുടെയൊക്കെ മനസ്സിലെ ശരിക്കും പറഞ്ഞാല് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ അത് ഗോൾസ് ആയി മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ ചിലർക്ക് അത് ഗോൾസ് ആയി മാറിയിട്ടുണ്ടാവും, എന്നാൽ ചിലർക്ക് അത് മാറിയിട്ടുണ്ടാവില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ വ്യത്യാസം എന്നുള്ളത്. എന്നിട്ട് നമ്മുടെ ഗോൾസ് ഉണ്ടല്ലോ, നമ്മൾ അതിനെ സെറ്റ് ചെയ്യണം. അതിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഗാനകേരളിയിൽ ഞാൻ പറയുന്നത്, നിങ്ങളെ കേൾക്കുന്നതും. അടുത്തതായിട്ട് കൈ കൂടുന്ന നിലാവ്, ഈ ട്രാക്കിലോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. കെ എസ് ചിത്ര പാടിയത്.

നമ്മുടെ ഈ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ പ്രധാന വ്യത്യാസം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല്, ലക്ഷ്യങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും, അല്ല ഉണ്ടെങ്കിൽ അനന്തമായിട്ട് എന്നെങ്കിലും ഒരിക്കൽ. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഡെഡ് ലൈൻ ഇങ്ങനെ പറയും, അടുത്ത 5 വർഷത്തിന്റെ ഉള്ളിൽ എനിക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ അടുത്ത 3 വർഷം കൊണ്ട് ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം, അടുത്ത ഒരു 5 വർഷത്തിൽ ഞാൻ ഈ പ്രൊഫഷണലിൽ എത്തിയിട്ടുണ്ടാവണം. ഇതൊക്കെ ഗോൾസ് ആണ്. അത് അല്ലാതെ എനിക്കൊരു കാർ വാങ്ങണം, എനിക്ക് ഒരു നല്ല വീട് വെക്കണം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ആഗ്രഹങ്ങളാണ്. ഇതിനൊന്നിനും നിങ്ങൾ ഡെഡ് ലൈൻ കീപ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഗോൾസും ആയിട്ടില്ല. ഇത് തന്നെയാണ് ഈ രണ്ടിൽ തമ്മിൽ വ്യത്യാസം. അത് വിടിയിട്ടില്ലോ. ഇനി ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ കുറെ കാര്യങ്ങൾ കിടപ്പില്ലേ, ഈ ആഗ്രഹങ്ങൾ, അതിനെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ഗോൾസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വരണം. അതിനൊരു വഴിയുണ്ട്. അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ആഗ്രഹങ്ങളും അതങ്ങട് എഴുതി വെക്കൂ. എന്തൊക്കെയുണ്ടോ അതൊക്കെ എഴുതി വെക്കൂ. ചിലപ്പോ വെളിയിൽ പറഞ്ഞാല് നാണക്കേടാകുമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടാവായിരിക്കാം, സാരല്ല, എഴുതിക്കോ. ഇങ്ങനെ എഴുതിയതിന്റെ ശേഷം രണ്ടാമത്തെ പ്രോസസ് എന്താണെന്ന് അറിയോ? നമ്മള് ഇതിൽ നിന്നും ഫിൽട്ടർ ചെയ്യണം, നന്നായിട്ട് തന്നെ ഫിൽട്ടർ ചെയ്യണം. അപ്പോ അതിൽ ചില സാധനങ്ങൾ നമുക്ക് തോന്നും, ഇത് നമുക്ക് ഒരു വലിയ സംഭവം അല്ല, ഇത് വെറുതെ അങ്ങനെ തോന്നിയതാണ്, ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവം ഇല്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ കുറെ കാര്യങ്ങളൊക്കെ വെട്ടിക്കളയും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഫിൽട്ടർ ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എഴുതി, പിന്നീട് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്തു. അപ്പോ ഈ സമയത്ത് നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ? സല്ലാപം, ഈ മൂവിയിൽ നിന്നും ഒരു പാട്ടാണ് KS ചിത്ര പാടിയത്.

ഇനി മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുറെ കഴിവുകൾ ഉണ്ടാവില്ലേ, എന്തെങ്കിലും ഒക്കെ കാര്യത്തില്, ചിലപ്പോ പാടാനായിരിക്കാം, ചിലപ്പോ നൃത്തം ചെയ്യാനായിരിക്കും, പഠിക്കാനായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല, എന്തോരം കഴിവുകളുണ്ട്, ശരി, റൈറ്റ്? അതില് എന്താണ് നിങ്ങളുടെ പ്രത്യേകതയായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നത്, അത് എല്ലാം അങ്ങ് എഴുതി വെച്ചോ. ഓക്കെ, സ്കിൽസ് എല്ലാം എഴുതി വെക്കൂ. ഇനി അടുത്ത് ചെയ്യേണ്ടത് നാലാമത്തെ സ്റ്റെപ്പ്. നമ്മളുടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിനെയും മൂന്നാമത്തെ സ്റ്റെപ്പിനെയും, അതായത് ഈ ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും നമ്മളുടെ സ്കിൽസും, ഇതിന് രണ്ടിനെയും കൂടി നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കൂ. അപ്പോ നമുക്ക് മനസ്സിലാവും ഇത് എനിക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷേ അതില് എന്തില്ല, അത് ചെയ്യാനുള്ള സ്കിൽ എനിക്കില്ല, കഴിവ് എനിക്കില്ല. ഓക്കെ, അപ്പോ ചില കാര്യങ്ങളിൽ നമുക്ക് തോന്നും ആ കഴിവ് ഇപ്പൊ ഇല്ലെങ്കിലും ആ കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ചിലത് നമുക്ക് തോന്നും ആ കഴിവ് ഇല്ല, പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ

ബുദ്ധിമുട്ടാണ്, പറ്റില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ നല്ലോണം അതിന് സമയം കൺസ്യൂം ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ പുറകെ പോകാതെ നമ്മൾ വേറെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോ ഇവിടെ നമ്മൾ ഈ ഫിൽട്ടർ ഡൗൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളുടെ സ്കിൽസിൽ നിന്നും നമ്മൾ മാച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ മാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ആ ഫിൽട്ടർ ചെയ്ത ലിസ്റ്റിൽ നിന്നും വീണ്ടും ഫിൽട്ടേർഡ് ആയിട്ടുള്ള ലിസ്റ്റ് നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും. ആദ്യം എഴുതി, രണ്ടാമത് ഫിൽട്ടർ ചെയ്തു, മൂന്നാമത് നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതി വെച്ചു, നാലാമത്തേതിൽ നമ്മൾ എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്ത സാധനത്തിൽ നിന്നും നമ്മുടെ സ്കിൽസും കൂടി മാച്ചപ്പ് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങൾ നാലാമത്തെ സ്റ്റെപ്പിൽ ഇട്ടു. ഇപ്പോ ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു പാട്ട് വരുന്നുണ്ട്, പ്രണയവർണ്ണങ്ങൾ. ഈ മൂവിയിൽ നിന്നും ഒരു പാട്ടാണ് കെ എസ് ചിത്ര പാടിയത്.

ഇനി അഞ്ചാമത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ എന്ന് വെച്ചു കഴിഞ്ഞാല്, ഈ കുറച്ച് വന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതായത് ഈ നാലാമത്തെ സ്റ്റെപ്സിൽ എത്തിയപ്പോഴത്തേനും നമ്മളുടെ പേപ്പറിൽ കിടക്കുന്ന സാധനങ്ങൾ, ആ കാര്യങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കാം. എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടും, അതിന്റെ ഡെഡ് ലൈൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഇനി ആ പേപ്പറിലേക്ക് ഒന്ന് നോക്കിക്കേ, അതാണ് നിങ്ങളുടെ ഗോൾസ്. അതാണ് ഗോൾസ്. ഇനി അതിനെ മനസ്സിലേക്ക് ഒന്ന് എടുക്ക, എന്നിട്ട് അതിന് വേണ്ടിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഞാൻ എല്ലാം പേപ്പറിൽ എഴുതി എന്റെ ചമരില് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. എല്ലാരും പറയില്ലേ ഒരു വിഷൻ ബോർഡ് ഉണ്ടാകണമെന്ന്. ആ വിഷൻ ബോർഡ് ഉണ്ട് എങ്കിൽ, വിഷൻ ബോർഡിൽ ഉണ്ട് എങ്കിൽ മാത്രം അതിനെപോലെ ഒന്നും നടക്കത്തില്ല. ആ വിഷൻ ബോർഡിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിനു വേണ്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും കൂടി വേണം. അപ്പോ നിങ്ങളുടെ മുന്നിൽ ഗോൾസ് ഉണ്ട്, അതിനു വേണ്ടിട്ട് നമ്മുടെ ഗോൾസിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോ ആ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഇപ്പോ നമ്മളൊരു ഡെഡ് ലൈൻ വെച്ചു, ഈ ഒരു കാര്യത്തിൽ എത്താൻ നമുക്കൊരു വർഷം വേണം എന്നത്തെ ഡെഡ് ലൈൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ നമ്മളുടെ ഗോള് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ആ ഒരു വർഷത്തിനെ നിങ്ങൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ആ ഗോൾ സെറ്റിംഗ് കഴിഞ്ഞു, പിന്നെ വരുന്നത് അടുത്ത സ്റ്റെപ്സ് ആണ്. ആ ഗോളിലേക്ക് എത്താനായിട്ട് ഇടയിടയെ ചെയ്തു പോകേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകും. അതിനെ നമ്മൾ ഒന്നൊന്നായിട്ട് തീർത്ത് തീർത്ത് പോവുകയാണെങ്കിൽ, നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള സമയമല്ലേ, ആ സമയം കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിറ്റിയും അവിടെ എത്തുന്ന വഴിയെ കുറിച്ചുള്ള ക്ലാരിറ്റിയും നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കി എടുക്കണം കേട്ടോ, എന്നെ കേൾക്കുന്ന കുറച്ചുപേരെങ്കിലും അങ്ങനെ ചെയ്യൂ. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണേ. ഗുഡ് ലക്ക്. കുമരി എഫ് 101. അപ്പോ നമുക്കും ഇതേപോലെയൊക്കെ നടക്കാനൊന്ന് ശ്രമിച്ചാലോ?

குமரி எஃப்எம் 101 இத்ரையும் சமயம் கான கேரளியான கேட்டுக்கொண்டிருந்தது. சந்தோஷமாயிட்டு ഈ ഒരു വീക്കെൻഡ് ആവട്ടെ എന്ന് ആശംസകളോട് ടാറ്റാ ബൈ പറയുന്ന സമയം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഗാന കേരളി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. പിന്നെ നിങ്ങൾ ഈ കടിതം കരുത്തും സെഷനിൽ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറേ സംസാരിക്കണമെന്ന്. ഞാനും ഇന്നത്തെ സെഷനിൽ കുറേ സംസാരിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് ബോറടിച്ചോ? ബോറടിച്ചാലും നല്ല ടോപ്പിക്കാണേ. പിന്നെ ഈ ടോക്കിന്റെ ഇടയിൽ പാട്ടിട്ടില്ലെങ്കിൽ അതൊരു സുഖമില്ലല്ലോ. അത് കാരണമാണ് ഈ ടോക്കിന്റെ ഇടയിൽ പാട്ടുകളും വെച്ച് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ, ബൈ ഓൾ. അപ്പോ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ ഷോർപ്പായിട്ട് 9:30 AM കാണാം. ഓക്കെ, സ്നേഹപൂർവം, വളരെ സ്നേഹപൂർവം, ആർജെ ബൃന്ദാജി, നിർമ്മാതാവ് എസ് നവരത്ന.